നമോ സർവമാന്ത്രം നമോ സർവജാന്ത്രം നമോ സർവദ്രേസം നമോ സർവഗ്രേസം നമോ സർവരംഗേതരഭംഗീ അനംഗേ നമോ ജീവജീവം നമോ ബീജബീജേ അഭിജയ വിജയസമാതം പ്രസജയ കൃപാലം സ്വരൂപേ കർമ്മം പ്രണാസി സദാ സർവദാരിദൃശം നിവാസി ചർപടശാന്ത പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗേ അജല ഭോഗേ അജല രാജേ അടല സാജേ അഖല ധർമ്മം ലഖ കർമ്മം സർവം ദാത സർവം ജാത സർവം പാനേ സർവം മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭുക്ത സർവം ജുക്ത സർവം ദേവം സർവം പേവം സർവം കാലേ സർവം പാലേ രൂ ആല ശാന്ത ദൗ പ്രസാദ് ആദ്രൂപ ആദ്മൂർദ്ധയോ പൃഖ പാര സർവമാന്തരമാൻ ദേവ പേവാദുദാര സർവപാലക സർവകാലക സർവഗോപന കാല ജത്ര തത്ര വരാജീ അവധൂത പ്രസാദ് നാമഠാമന ജാതി ജാകര രൂപരംഗ നരേഖ ആദ്പുരുഖദാർമൂർത്ത യോനാദേഖ ദേശവർണ പേശയാകര രൂപരേഖനരാഗു ജത്ര തത്ര ദിശാ വേശാഹു ഫലോ അനരാഗു നാം കാംഭീൻ പേഖത് താമഹു ന ജാഹി സർവമാൻ സർവത്രമാന സദാമാൻ തഥാഹി ഏകമൂർത്ത അനേക ദർശന കേന്ദ്ര ഉപനേക ഖേല ഖേല അഖേല ഖേലന അന്ത കോപര ഏക ദേവ ബേവ ന ജാനി ജയ ബേ ദർക ദേവ രൂപരംഗ ന ജാത പാത സു ജാനി കേ ജേവ ആത്മാത് ന ജാത ജാകര ജന മരണ ബഹീന ജകർ ബകർ ഫിര ജദർ ജാക മാനഹി പുരതീന ലോക ചൗദാം കെ വിഷയ ജഗ ജാ ബീജ ജാപു ആദ ദേവനാദമൂർത്ത സാപ സജയ സാപ പാരമാരൂപ പുനീത മൂർത്ത പൂർണ പുരുഖ പാരു സർവസ്വരജോ സുയം ഭവഗണ ഭഞ്ജന ഹാരു കാലഹീൻ കല സംയുക്ത കാൽ പുരുഖ ദേശ കർമ്മതാമസ ഭർമരാത് അഭൂതല കപേശ അംഗരാഗനരംഗ ജാകാതപാദനാമ ഗർഭഗഞ്ജന ദുഷ്ട ഭഞ്ജന മുഗ്ധായ കാം ആപരൂപമീ കാണോ സദ ഏക പുരുഖവദൂത ഗർഭഞ്ജന ഗർഭഗഞ്ജന സർവഞ്ജനാദ്രൂപൂത അംഗഹീന പങ്കനാഥം ഏക പുരുഖ പാരു സർവലായക സർവകായകോ സർവകോപ്രത പാരു സർവഗന്ത സർവഹന്ത സർവദേഹ സർവശാസ്ത്രന ജാനീ ജയ രൂപരംഗാരേഖ പരംവീത് പ്രാണ ജാകേത് ഭാഗത്ത് നെത്ത് കോട്ട സിമൃത പ്രാണശാസ്ത്ര വൈ ബോചേത്ത്